0: ചെന്നെ ചെയ്യേ
1: പൗളി ദുർഗന്ദ്ര കൂത്തുപ്പായ തത്തിനീ കൃസ്മത്യായ ജനതാ കാവസ്കിഷ നാഹീ തുദ്വേകി ജഗതോപായ ഇക് നാനൂ തു മേലെ കപ്പ തുദ് ഖുവായാ ഗുർ കൃപാ തേ ജാണിയാ ജിഥേ തുദാ ബുജായാ സജീ ഹീ സച്ച് സുമായാ.